അമ്മയെ ഇങ്ങ ഇങ്ങനെ തീയനി ചോക്കെ കോയം കെ തീയനി ഡാകേജാം ജീതകോ മാതി തീയൻ ചാമുഹേ ക്യാത്തെ ബേ തിരു ബിശോലി നു ഈ ഗീത്യന മാനായി ഫേ തായ അല്ലെ ഗീത്യ നാൻ സെബ്രോതി ചോറെ തീയ മുനെ ബോലെ ചോയ നപ്പി കെ ഇമ്യ നോക്കിയാകിയോ മന ചിമി കിസുമു മന ചി ഗാബോമി തോ ദബ്ദാല എന്നു ലിംബ മുമ്പസാനെ ഗിഡോ ഗിഡോ ഗുലേ ചോ അമി യു കൊല്ലു കൊല്ലു കൊല്ലേ കൊല്ലേ ചോ അമി യു തോ കങ്കുണ്ടോ യു അല്ല ചീത്ത കൊണ്ണം നക്കാനെ dage sege tama nakso mok chega gito jam asigo tete site no tege sagole gito jiron dit no tege